0: കത്തിച്ച ചട്ടടി അപ്പു അസിമമ്മയെന്നു ഞാനും ഫീബോറിന് ഫീബോറിന് മക്കൊക്സിയുടെ അമ്മയും ഫീബോറിമി മക്കൊട്ടിട്ടാണി തമാ കമ്മത്തി മുള്ളു ശുപ്പൂയുക്കുയി മുള്ളു തുറ്റകാങ്ങമി നിലക്കാവട്ടി അസുഖത്തെ മക്കോങ്ങട്ട തമാന ചിലക്കോണമ്മ ആമരാട്ടി തുറ്റകാങ്ങമി തമാങ്ങ നിജിനൊരു വട്ടം മുക്കുവാങ്ങി മുക്കുവാക്കാവട്ടി വൃക്ഷത്തിൽ തേമേലാക്ഷമയം കഴിത്തിനാട്ടിലും അങ്ങനെ കവിട കാമക്കെന്നു ദാസ് കട്ടറ വട്ടിലൂടെ ഇതെത്തിങ്ങും കിമക്ട വന്നു കമ്മട്ടു എന്നെ കെട്ടുവാരും കുക്കിവിട്ടിന് കക്ഷിട്ടോ കുക്കിവിട്ട് കിട്ടമ്മ ഒന്നെ മക്ഷവോ അക്ഷനാമൊക്കെ ലക്ഷോ നപ്പുങ്ങത്തിയോ കമ്മ കൊച്ചോട്ടിൽ അമ്മയെന്നു ഡാക്ടറിൽ കൂട്ടായ്മ അവൻ കെട്ടിട്ട് കാവുമറ്റിയമ്മക്ഷന് പക്ഷേ കാവുമറ്റി പക്ഷേ അക്ഷനും മിജം അങ്ങോട്ട് ഞാൻ അക്ഷനം കിമക്ടൊക്കെ കഴിഞ്ഞു ക്ഷമല്ലപ്പും അമ്മട്ട് പുട്ടിങ്ങനെ കെട്ടിടാകും തവങ്ങാനില്ല അമ്മ കണ്ണു കെട്ടിട്ട് അത്തിട്ട് പോകും തവങ്ങാനില്ല അമ്മ കണ്ണു അയ്യോ സ്വീകരിക്കും മിസ്റ്റാപ്പിന്നെ കൈ ചെറിയ കളർമ്മ കണ്ണു അങ്ങനത്തെ അതിനെത്തിയെങ്കിൽ കോട്ടം എന്ന കൈക്ഷര കൈ കൂടുതൽ അക്ഷം കൈക്ഷമുള്ള അക്ഷം മറ്റേ ഒക്കോശത്തിന് ഇന്നമ്മ കാട്ടുന്നത് വരാമ കിട്ട അത്യാവശ്യം ഒക്കോട്ട കൈക്ഷിട്ട് കുപ്പിങ്ങനെ ചുട്ടിട്ടിരിക്കുകയാണ് കമ്മി കാക്ട് വഴും മറ്റ കാങ്ങിക്കും മറ്റ കാക്ട് വഴും മറ്റല്ല ഇങ്ങനെ കസിമി കെട്ടേക്കങ്ങൻ പിശുവിൻ നഷ്ട കുമ്മിലാപ്പുറമ്മ കെട്ട് കുമ്മിലാണുള്ളൂ പിശുവിന് എത്തിയ നിശ്ചമ ഇങ്ങനെ കസിയും കിമപ്പഴ കിമയപ്പഴ കുട്ടിക്കുട്ടം പിശുക്കും കുമ്മിലാകമ്മ ശുക്രി വഴക്കും നിൽക്കുക അസുമ പിശുക്കും കിട്ടാൻ കിമയച്ചു ശുപ്പൂയോ കുവക്കങ്ങുള്ളൂ ശുപ്പൂയോ ഒക്കെ നിൽക്കണമില്ല കൊടുത്തപ്പെട്ട് ഒറ്റയാകത്തിട്ട് ഒച്ചക്കും കയറ്റിയോ കണ്ണു ബട്ടാട്ടിക്കുമ്പോൾ തെട്ടങ്ങിച്ചെന്ന് അമ്മ തുക്കിയാശിങ്ങനെ തക്കുവാൻ നിൽക്കയിട്ടിരിക്കും ഇങ്ങനെ സുയപ്പിക്കുന്നുട്ടായ്മെന്ന് ടമാരാഫ്ണു ടമാങ്ങോട്ട് നിന്ന് എന്നൊക്കെ എത്തുമ്പോൾ ഇങ്ങനെ സുയത്തുന്നു ടമാർ നേരസണു കിമ്മിവു നൈ മറ്റ സുനപ്പക്കിമുക്ഷിനി ടമാനെത്തുക്കമ്മൻ ചോറു സിറ്റിത്തു മുക്കായ ഇങ്ങക്കസില ഇങ്ങക്കസികന്നു ശുക്രിയാക്കുള്ളു കിമ്മി ഇല്ലെങ്കിൽ അങ്ങനെ അകച്ചോട്ട് ചേർത്തിട്ട് നോക്കിക്കിത്തു രാശിയോട്ട് എനിക്ക് ഒക്കൊഴിച്ച് നോക്കിക്കിട്ടു കാണിക്കും ടബുങ്ങട്ടിക്കിന്നു ഇന്നു സിനാശി പെടുക ചുട്ടുന്നു സിനാശം നട്ടുന്നില്ല കപ്പും ഒപ്പശനൊപ്പം നക്കിക്കസി മറ്റേ തങ്മാർ തങ്മാർത്തവണ് ടബുങ്ങ ഒക്കൂ നാക്സിജോട്ടുന്നു ഇക്കുമയുമിതത്തെ നഷണുള്ളു ഒക്കൂ നാക്സിജോട്ടുന്നു നിത്യാമങ്ങി തൊടുന്ന കുമ്മിലാട്ടിലോ ഉങ്ങിലക്ഷത്തിങ് ആശൻ നിഗ്നിനകുരോട്ടി ഊണക്സിജാമി മക്കയുമിലിട്ടു കുമ്മിലാൻ കക്ഷിയകുമയും ഡയമേലോക്സിമയും രാവശ്യം രാവശ്യകയും തീറ്റൊക്കെ കാത്തിന്നിട്ട് അമ്മരോ വേട്ടൊക്കെ കാത്തിന്നിട്ട് തരസമനെ തയമേലോക്സിമു അങ്ങനെയാവട്ടെ ശ്രീമണി അട്ടുള്ള കാത്തിന്നു തരസമാണ് സുനോപ്പിൽ ഇമിയും മുക്കാൽ അട്ടി നോക്കി തരസ്യമാണ് കശലിച്ചപ്പിതാവുള്ള പക്തിയുടെ ഓക്സിമെന്റ് തയ്ക്കുക അന്നൊക്കെ അങ്ങനെ കുട്ടികളോട്ടി ഇഷ്ടാക്കൾ പക്ഷിട്ട് മക്ക കൊയ്യപ്പിട്ടിട്ട് മക്ക കൊയ്യട്ട മണ്ണ കിഴട്ടിട്ടു ഇമ കൊയ്യു അരുവട്ട മണ്ണ ഒഴിഞ്ഞ ഇമ കൊയ്യുക മശപ്പിട്ടുണ് ശിലമ്മ വാക്കപ്പുങ്ങ ചുരുത്തപ്പ് ചെന്നപ്പോൾ ഇമ്മയാരും matu sopinga pedau lekata makka dai metra sima bugu dai sima nati fa ai ngotit luoku tonna sai pautit luoku fa sai pautit luoku uwaginnanullu tusama qattautliunnalaungittugu dai sima uwaqanginnik тема кимериорсуумма такимикка тааккуа каакту таппани маунга киммини киммиккунериутунаармата авунгаатиллута кимерита кимеэккатигияажумагама таавунгарлун кимериллуну писигумажуннаармата нэрнгауникку кимерлутикку ангеккалаартугу писуллуну уматтаарлу канигиаттина эккамалаартугу тайканиттисура налажисура киммиу иллаги
1: Akan tunggu aje. Semalam nak tukar orang ingin nak sana, tapi mana aku semangat. Kesian pak, kayu saya itu mana pak tu nama, pak kesian tapi semalam nak tiada orang tengah. Cuba tak semua tu anu, nuburin mi, nukar tu di nado awat dah tu pun mereka nak kau dah semalam, mak kupadu dah semua tak semalam. Macam Lunak perak duit, sosis. Lunak perang nak duit. Karena kita kena nu, awal awal semua nu. Iduka ikut ubing aja. Kita itu keluar waktu duit, ubing aja kita duit. Lokal dah mungkin nu karena kita ini teman itu mereka karena kita ni. Tapi kena iduka duit nu. Kekse itu kalau aku oksum oksum ini, ia semua oksum kering. Iluar oksum aja, ilu tanu tu dia oksum. Aksar iluar oksum aja. Ilu tak oksum kita itu tempat ni makodu tak ilu tak kena ilu tak tempat ni tenang sebab. Upang aksar orang tu dulu. Pengaksaan orang mat, usah orang ni ayat sekejap semua. Anjir dah semua megama, tak kamu nak ikut, anjir kemarin tu dulu mat, mesti mati mak kau tu orang semua juga, ti tak perlu nak berawal semua, nak perlu ti nak jemai nak punga, Emak perahu langsung, emak tuang memang perak mereka, emak ramai yang nak punya, toko itu ni langsung ane dah orang langsung dah aman. Karena kita tak aman, ayah nak aman, tapi orang udah dia orang langsung alun ni, ane yang ni kamu, taman nak tak tunjangan ayok, nak senangan salam, nak senin. Nak senang aja, tapi nak itu aku nama, usaha makan usilah orang semua, aku makan makluk, kau tu juga, apa yang ada juga, kami melayan orang minum orang semua, bukan tanya kamu siapa ni kan orang semua tanya kan, bukan tanya kamu tapi nak itu aja kita nama tu kaya, terus itu tengah malam itu, kami mak, di sini tak tu mak. Nak semua angan ni ngah, teman ini aku dah,
0: Tapi pelik tahu tak sih mabunga. Tapi sih mana seletingan guru nak kasih tak tahu tak semua nak kasih guru atau nak tahu tu ni. Matroyamun tekanungat tekanan tapi mana nak tahu tak sih mabunga. Nanti sih si ayam kotoran. Tapi mengetap tapi mana yang suja kama. Maturisan amat seperuin atau kurang tika nipisudlu amat seperuin atau kurang suin 60-70 tamana yang kurang tika kahun tapi kangat teperu umayak tuklunga ukiakun ayok selilak siang megama arotiu Pau yang ada kekelapan ada, karena yang anu angan yang ada kuping nak sini, sahijin ramai kuping ramai tapi nak, karena yang anu itu kuping ramai abang mau nama, nak tu rasal nak sini dan, karena yang anu tapung aku nama, nubun yang anu aktual aku kurang sini. Nungu mata temak kuat di sini juga, nungu belang mata ajar drama. Tapi mana tuin nak alat usliu tuin nak tuin. Iman ini langsung mengama ugluni. Pengasuh ni juga nak faham ni juga. Tiada juga. Angin kasih pura langsung angin langsung. Di sini okey rumah, si kuat terkoyu rumah, si kuat terkoyu rumah. Nunau kaniya taman na tisuna kat taman, taman ut tisuna mutikit terang ama, ingatkan ayuh terang ama takat lungaro, taman tu nak ikimatun nak paksunga, umiaru siwa ang mayo kaksone, tahu ngasumi umiaru agamaro kubitun nama kaksone, nun takaniya ni dah kaksunga, ingatkan ang tahu nung kitingatin. Kitingan no ingat kawat lagi sama macam orang takkan dijem dah orang asal tu senama ingat kat dia orang mika sama tahu angkanya tinno orang orang adu sama fukta sama angin jauh sama upaya serba orang adu sama ida nama ida ayam nak sini ayam nampat upaya nak ayam orang kita kan itu sama utar daya kau sama Cepu yuku kita potong cak, pakar terlalu, ok gasikar. Tak serangan umia, itu ane.

daro ko na ko to sa ko na ko nilo tukutukutuk tau mo tukutukutuk tau mo tok sa tang mo takut sa ni tak sa ni to sa sa jo ado rong mo ko be anak pala mo yung na la ga hat sa tun ta chimon inui iko mo ri pro alto nim ta chimon to sa wala ng mata o mo jo hotibullo ei maakisiani tortleasiaraaluksugi tusartitaalitsiaraapitsugut uumajarasaarpalaoratta makuaale hangatajuaalui ittutuortut pitahanilauqhaatinnagit maannalli uumajorutibut attiigunneermagit attiigunneertaalugimmagit tautulauqsimallungalu tuktunning tumittiniulangajaaluulungmuta tuavertualuulittugut tumistuminikuqhaviilangajaaluummat sila takunnasiartunga tumittiniortumituktuming tumittuminisipulliingiqaangittuugaluang taakka kingulliingi tumimuummatik takkani tuktuaru tukailaakaina tammaippu tumin hautsiituuniulangittukulu sorlumigungittuugalua itingangaarmigulli tautullarilaorsimagama tumilittautiornaartaamut taikkua kingulliinganiittu taikkuaruli itingangittaakunnaanganiittu taimettumu tumittin khaviijuaruugami nutaunaarsigami tumittini sivulliingi qaangertuugalua kingulliingi kingulliiqulungitaakkua tuminuormimmati takkani tukailaalauqtutualummari qautsiituuniulangimut inuutumiginnik tautullataaqsimu tautuloorsimamunga maannali mamangittualoqquortunik atuaqtisuungulormata tuktuhutibut sallimi sikkiitiuiniaalungunni nutaangugaluarmata naimaqquurunneermata taikkua tumilittautoonerartaiulli atuaqsisuugummaalermata takka atuqtaoqataani iniaalungunni qimutsi iniaalungunni ia qimutsiaalugunni kimutsaru minatta pakkaluaarimulli iqqaamallunni taimittuuniuitsaunnertinni iqimmitaarasittu toqaaluarunni qipagijaulituunianiarmijunikkua imaa isimanaqsisuuquluulurmat akaujuaalu iqimmit qaujimagaluartsugut akaujuortuaqaaluinikkua upangali inualuugama isumaqarama imaittuupularmigama qimmikani saalaqarasuaqattasimanikuugama qunujualuuleqtiligut tammalaanginamali ilaainu isumaliaruugamali qimmikani isumaqatsangimmata taimaittun saalaqarasuaqattasimanikuugama atausiangialuksuga masina saalagigakkit uppagumalaqanu aitilaqakkit qusuuluaaruuleqsuti pisuuyaqalutuinnaaleqsut taimailingaqattasimanikuuyuga sunaappa atausiangilunga uvungaatoqunnangittakkut taimailingatitauqattaqunnaqsunga makkukkamaatamanna saalaqaqsuaqasuaqattasimanikuuyuga qimmining atausiangisunga uppagumalaqanut naluliqama qimmikani kingunangaguuleqtoq isimaqsuqattalitsinikuusimalermisunga qimmiqaqunnuilarpunga takunnavitsaungittualuusuungummaan piqsiqsuni akkumullu takunnatuinnaquminaqunniisuni taimaaqhaujutsialukuapinni ajornasaqattasuuqaalummut piqsiquluaaluksuni ikkiinaqsunilu taimettukut illuvigarmut
ankaujauhatte semani kuurelevi mutaitsuma saada haasuahatte tarele ottama kengunigani. Amma syli anu hangisiaksuni, anu khajangisiaksuni khanni toktuakaru man aputisiakon nakatalu itlutaka suumagaluaksuta managaru musatli uilanga aputisiakon nanginata itliputayam avanikkaluak makhawili magaluakattiku taaktuaruluni khanni toktuakaru man ilakka khimutsiakotikku khawatillugut ingiqqaluqtuma isimaqsutinniaqamallugit kinnik isimaqsutinniaqamallugit sida ingiqqalaatta nilliutilaaqunnersugut isivitujukallami ingiqqajuma ilakkataama kingunigani kinguniraniimma taqaulimakakkin sida immini nilliutilaaqungutakkani imminitsiaq noqqaqmata хамутиккани ниулунга тамаама никувиттума тамаама хамутимма санеану санавагаагаартусунга пису писугаарама таутунгитаарувиллувигаару агаюкутсу таппунга апоксунга пааматуинналоорсимажуга таутунгитагану асуилаатаан татсикаттаакку иллувигааруулумман таккуилакка кингунераниимма тахаавиммагаккит нипилимаарана хайгалаарту кулуулуқмагава я иллувигааруунаара татсума тунганалаарсимагу татсимани апутисиаруннагинта саллиуилага манераалумман саллимуулаарсимангитто ഒട്ടു നഗലട്ടിലുകു നിന ഇലാശിലയില ഹക്കുചുട്ടിലുകു തുമക്കൂട്ടാലുയാർന്ന് മൈലകകു അശീല ഉയാമ്മി കങ്ങി തത്തഹലത്തന്നവൻ ചൂർലുവിനൂട്ടു ഒട്ടുയാച്ചിയലത്തം തുവങ്ങി മനകാരമ്മിയ മനകാരമ്മി തൊക്കുയാച്ചിന് തേമേലിംഗ ഹത്തശിമനത്തു саллимиуту тахаунгинама таймелинга хаттасималуг сина тайметтуару яттиалэрмимма тайметтуару лугманала тувару яалэрмимма ноққарсуга уяақтахалэрмимма мааннасаарле акуниалун акуниалунгитта сисикки тарпалэртилугали тайка уяраалу саққым саққиаалэрмат қакуйутсунэхила нуналу киллэхатсиарани илахилангоани харани ноққарсунга уттуалугалуарна таймели таймели жума нунамиттума хавимажума атида пехатигияра охалатсинни уттуалугалуарна сивида таймаалингу саллохтсилаарумермигама уяраалунгиннаартуинналэрмилера ида канутуиннаролу ничтатаалеккуугиннама пеорпалианиапигани тааммангат хамутииннунахтаасимаватсунга атаатаган ангиюкуруганут усикаттаагулоортума аулатсаарерпалианиапиганит таавангат таакангаттааванга пилерерпалианиапиганит маликататтитаулунга нахтаусимаватсунга ингеккана суннаалереэрмат усихаанганнут нахтаусималлуни каппианангуатуиннагиттаун каппианарто исэмалеруунармиё таймэттугулугалуарсуни хамути иннагиюалуппатик аанниниаққунатсиармат
tai me tau nang ikar aksun isok kalang itu uru wala aksun isu male oksa manak talang meyok tai me nang wala kunga atau si aksunga kapya suat tau oksa meyunga taman na sitzak manarau mito uru suunga masitza ilangan tai me tu nang ikar aksun lama orang mana orang itu korak sana ini kalau orang tu mat picit tu orang sana mana mana kita orang melu kibya kami makar kemingit kacung ayat yang Allah tu ini lagi orang kasih orang korak sana kiat lama egar lama kemingit lihat kubah suatu yang kan itu ini lagi ingat kalau orang tua orang cinta mahu tahu bahawa situ kalau sana asyidah bahawa situ orang cinta ni kira macam itu mana kalau pihak natu orang dulu pengasang kami ingat kalau orang tua orang mat pisu tu nak tu kehana situ kalau orang tu kehun nak tu takun nak semua tu nak aku tiada time time pun yang orang nak ini ku, tapi seorang ini ada wilayah semasa. Isi Malaysia orang dah mana nombor kaya yang kering kerap mengaku mungkin biar suara paksa. Asyida, kemini tata misak sugit, naik tu kalau kurung itu ni itu tak pelang mata tak cuma ni, pitung tak kiyul dulu ipi uta kutaa langilu takun ipi utang takilinga guti gudlu nigit haitu arugami un pangalaut pangalit siwaru bara mutai mettai meile gallugin pitumata isua gut itlanga takilinga gut tigo meatsu gut un uraksaaru yalambagit inge kayaru hatlops mammaninna ipi uta kallakuru mitne tai meillä on tarkoitus ikigami, kengo muhivia tätä ennakkolaivaa. Tässä saatiin kiviä tuijaamme, kimmin jungutlunikin, kengo mu, ingkasiwaa mu, että minä en ole tarkoituksena. Onga sitten kalla muuttu. Mä näin kohtaa luo mitä vakkun. Sitten kun mä ne läksin tällä oksun. Pitsettä on luo mä. Hamutin hänyli kalla mä tekkiä pitsillä oksun mä kama. Ja oli vaaroni sukkaru attun edellä läksin. Olu himmingin lisun avva. Huvia saatu minä läksin. Itä ei mene läksin mä saa luo mä. Aku nanti aku tak terlalu ekamal lu. Masalah umiak tu, umiak tu kata orang ni kau kau mesti metode orang di luar. Tapi ibu awak rumah umiak tu kami, tapi madu tak terlalu kuat. Tapi metode kau asal oksima memang tinggi kau anggota hati. Makau ada madu. Atau sitten nang mut ingat kasih umum mataida tak kusuat atau sitten nang mut anu kemau datau kami tamau sitten nang kak sitten lo tamau sitten nang ingat kai nang mata tak kurok sebagai bunga imait demi. Malayalu itu tujuh alam semua mata ilangan anu waktu lugu ingat kanung memang ingat kan itu lugu memang itu tujuh asal alam mata. Tapi mata ini mana tak terlalu dengan naga aju gay isi malaga Malayalu.
മലയാളവും ഇല്ലുകയിൽ ചുട്ട് പാവട്ടില്ലുട്ട് ഇല്ലുട്ടു കാളം മറ്റ് ഇമാവും ഇരുവാനിറ്റാലും യാച്ചാല താക്കുക കുടിറ്റ് നീളം മറ്റ് കാട്ടുവാലും ഇല്ലുട്ടു പാവട്ടി ചെയ്യും ഉക്കാമകാകക്കോ നുട്ടാകാലോ യാത്ര ശിവമ്മ അരുവൈകിച്ച് അക്ഷമകക്കോ താന്ന അങ്ങയുക്കുറുമ അത്താത്തകളോ അമ്മ അങ്ങയുക്കുറുമ പെഹത്തികജ അശുവിലാലത്തുന്നലങ്ങൻ അശുവിലാലത്തുന്നലങ്ങൻ കവിഞ്ഞ മറ്റു സാക്ഷിയാക്കോ താത്തക അങ്ങനെ കുറുവായില്ല ആവക്ക ആവക്കാട്ടോ ഇമാലോ പാകത്തിയോ ഹാസിയോ തപ്പുകിറ്റിങ്ങാനോ കാങ്ങനോക്ടോ രോക്ഷമകത്ത അരുകായ കിസിമറ്റോക്ടകത്താന്ന കണ്ണു കണ്ണുവാലോ ഇങ്ങിയുള്ളയാളോ പാവട്ടുവാരോ ഹാസിയും അവട്ടി മുട്ടാക്കുകൊക്കെ ഇറ്റിയുമിറ്റുമി ഇക്കട്ടുക്കുറുമ്മേങ്ങിന്നമി താക്കുവാട്ടുങ്ങോട്ടൊക്കെ തപ്പിക്കുവാറുന്നു പുഷിയുവാറോ ഹാസിയോ പാവട്ടു അശുവിലാറട്ടുണ്ടാക്ഷിക്കില്ല താന്ന് അങ്ങനെ കൊടുവായ ആക്കാക്ഷത് ആക്കാങ്ങനില്ല താക്കോ മതിയാലോ പാവട്ടുവാലോ ഉണ്ണിയൊക്കെട്ടു ചാച്ചു ഈ മങ്ങോളും ഉണ്ണി അട്ടിട്ടും കിട്ടിക്കും അയ്യോ അക്ഷമില്ലാത്താന്ന പോയി കുറ്റാങ്ങിട്ട തക്കുന്നശി മച്ചുകു അതൊക്കെ മച്ചുകൊള്ളു ഇല്ലങ്ങനെ മെറ്റോരാങ്ങുന്നോ അച്ഛന് ഈമ അതോച്ചോ ആലക്ഷന് അതൊക്കെ ചെയ്യാനോ കട്ടശ മച്ചോ തേമേനോരമ്മ ഈശമ ഹസിങ്ങ പൊങ്ങ കപ്പ്യാനോ ജാതകളോ അപ്പ ഓയിമ്മട്ടായി ഓയിമ്മട്ടായി കിച്ച് ഈ മേലിങ്ങോ കട്ടശ മസിങ്ങ പൊങ്ങ ഓയിമലുവാലക്ഷന് പിക്കങ്ങിന്നാലോ അച്ഛന് അയ്യോ തിസ്സകാലോ നസുഖില്ലകോ ഓ മഹാ ഉങ്ങിക്കും മലിത്തായ്മ പിന്നെ കാവങ്ങിട്ടുങ്ങ